Hey, hi, hello, good morning, my dear and dearest beautiful listeners. Yes, you guys are tuned into your favorite frequency 90. This is my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ ടിങ് ടിങ് അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷയും ഇറയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുഞ്ചിരി നമ്മെ ഭംഗിയുള്ളവരാക്കും, പ്രാർത്ഥന നമ്മെ ശാന്തരാക്കും, സ്നേഹം നമ്മുടെ ജീവിതത്തെ ആസ്വാദകരമാക്കും. ശരിയല്ലേ? പലപ്പോഴും തോന്നിയിട്ടില്ലേ, നമ്മളെപ്പോഴും പുഞ്ചിരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഭംഗി അല്ലെങ്കിൽ മുഖത്തെ ഭംഗി റിഫ്ലക്ട് ചെയ്യുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അഗ്രസീവ് ആവാതെ കുറച്ചും കൂടെ ശാന്തതയിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമ്മൾ സ്നേഹത്തോടെ എല്ലാത്തിനെയും ഒന്ന് സമീപിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ജീവിതത്തെ അങ്ങ് കളർഫുൾ ആക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടോ ഒത്തിരി മാറ്റം എനിക്ക് പേഴ്സണലി സംഭവിച്ചു. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അതിനെയൊക്കെ പുഞ്ചിരിയോടുകൂടി നേരിടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാണ്ടല്ലോ, അതിനെയൊക്കെ സ്നേഹത്തോടുകൂടി അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിൽ ഒത്തിരി മാറ്റം വരും കേട്ടോ. പുഞ്ചിരിയോടുകൂടി എല്ലാത്തിനെയും ഒന്ന് സമീപിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും സമീപിച്ചു കഴിഞ്ഞാലോ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവും നമ്മുടെ കാര്യങ്ങൾ. ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ എല്ലാത്തിനെയും സ്നേഹത്തോടുകൂടി ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കി. ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ, അണ്ടർലൈൻ ഇട്ട് ഞാൻ പറയുകയാണ്, ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. എന്നിട്ട് എല്ലാവരും സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്കിങ്ങനെ നേരിട്ട് കാണാൻ സാധിക്കും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ ഓൺ മോർണിംഗ് ബെൽ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങളെല്ലാവരും ഉത്തരങ്ങൾ പറയാനായിട്ട്. ചോദ്യം ഇതാണ്, വെള്ളത്തിലൂടെ പോകുന്ന ബസ് ഏതാണ്? ഐ റിപ്പീറ്റ്, വെള്ളത്തിലൂടെ പോകുന്ന ബസ് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുസൃതി ചോദ്യമാണ്, അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറിയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, ഇന്ന് എന്തായാലും നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. അത് അയച്ചിരിക്കുന്നത് സ്റ്റെല്ല മറിയയാണ്. സ്റ്റെല്ല മറിയയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചറിന്റെ ബർത്ത്ഡേ ആണ്. സോ സ്കൂള് തുറന്നു, വെരി നെക്സ്റ്റ് ഡേ ടീച്ചറിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. ബിന്ദു ടീച്ചറിന്റെ ബർത്ത്ഡേ ആണ്. സോ ബിന്ദു ടീച്ചർ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിൻ്റെ പേരിലും വൺസ് അഗെയിൻ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു വരുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മളെപ്പോഴും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കുട്ടികളെ സ്കൂളിലോട്ട് വിടുന്നത് ഇല്ലേ. കുട്ടികൾ പഠിച്ച് നല്ല നിലയിലെത്തണം, അടിപൊളിയാവണം, സെറ്റാവണം, അവരുടെ ഭാവി അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് പല കാര്യങ്ങളും നടന്നു വന്നിരിക്കട്ടോ. പ്രത്യേകമായിട്ട് സ്കൂളിലൊക്കെ വിടുമ്പോൾ കുട്ടികളുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പാമ്പൊടി ഏറ്റ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു, അല്ലെങ്കിൽ ഓട് താഴേക്ക് വീണ് കുട്ടികളുടെ ദേഹത്തേക്ക് കൊണ്ട് പരിക്കേൽക്കുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി ആ സ്കൂൾ കെട്ടിടം ഫിറ്റാണ് എന്നുള്ളൊരു ഷുവർട്ടി എൻഷുർ ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. സംസാരിക്കാം അതിനെക്കുറിച്ച്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്ത മാർഷി മീറയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കുട്ടികളുടെ സുരക്ഷിതത്വത്തെ കുറിച്ചായിരുന്നു. പ്രത്യേകമായിട്ട് സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണോ? പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളിൽ കുട്ടികളുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ആ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ഡെഫിനറ്റ്ലി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ചില പ്രത്യേക മേഖലകളിൽ കുട്ടികൾക്ക് ക്രൈസിസ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ പർട്ടിക്കുലർ മേഖലകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും നമുക്ക് അത്യാവശ്യം തന്നെയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

Yes, guys, welcome back to Morning Bell. I am your favorite RJ Meera, only on my radio 90 FM. Yes, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സ്കൂൾ കെട്ടിടത്തിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇൻഷുർ ചെയ്യണമെന്ന്. മാത്രമല്ല ചില പർട്ടിക്കുലർ മേഖലകളിൽ കുട്ടികൾ സഫർ ചെയ്തതുകൊണ്ട് തന്നെ ആ പർട്ടിക്കുലർ മേഖലകളിലുള്ള ഫിറ്റ്നസിന്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCB, ഫയർഫോഴ്സ്, ബിൽഡിംഗ് സേഫ്റ്റി, ഈ മൂന്ന് മേഖലകളിൽ നിന്നും നമ്മൾ ആ ഒരു കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻഷുർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം RJ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആശേ മിറ. യെസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല മേഖലകളിൽ നിന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്കൂൾ കെട്ടിടത്തിന് അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും ഫയർ ആൻഡ് സേഫ്റ്റി, വൈദ്യുതി, ബിൽഡിംഗ് സേഫ്റ്റി, ഈ മൂന്ന് വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ മൂന്ന് മേഖലകളിലുള്ള സേഫ്റ്റി അത്യാവശ്യമാണ്. ആ സേഫ്റ്റി എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാർ ഫിറ്റ്നസ് പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ളൊരു ആശയം മുൻനിർത്തിയിട്ടോ. അതിനെ തുടർന്ന് തന്നെയാണ് ഈ തവണ ഫിറ്റ്നസ് കുറച്ച് ഡിലേ ആയത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനീയർമാരെ നമ്മൾ ഫോഴ്സ് ചെയ്യരുത് എന്നുള്ളൊരു ഉത്തരവ് കോടതി ഇറക്കുന്നതിനോടനുബന്ധമായിട്ടാണ് നമ്മൾ ഈ തവണ ഫിറ്റ്നസിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് കുറച്ച് ഡിലേ ആയത്. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ആർഷി മിറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അങ്ങനെ ഫൈനലി കുറേ ഉപാധികളോടുകൂടി തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, June 1st ക്ലാസ്സുകൾ തുറക്കുകയാണ്. കുട്ടികളൊക്കെ ക്ലാസ്സുകളിലേക്കൊക്കെ സ്കൂളുകളിലേക്കൊക്കെ പ്രവേശിക്കാൻ പോകുന്നൊരു മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ എന്തൊക്കെയാണോ ഉപാധികൾ എന്നൊന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വൈദ്യുതി ഉപകരണം സുരക്ഷ സംബന്ധിച്ച സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബിൽഡിംഗ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്യണം എന്ന ഉപാധികളോടുകൂടിയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എൻഷുർ ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഇൻഫോ ബെൽസ്.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ നല്ല തണുപ്പ് കാറ്റുണ്ടല്ലേ എന്നൊക്കെ നമ്മുടെ നിവിൻ പോളി വടക്കൻ സെൽഫിക്കകത്ത് ചോദിക്കുന്ന പോലെ നമുക്കും ചോദിക്കേണ്ടി വരും. ആരോട്? ഈ ഉദ്യോഗസ്ഥരോട്. ഏത് ഉദ്യോഗസ്ഥരോട്? എന്തായാലും മഴയൊക്കെ ഇങ്ങനെ അങ്ങിങ്ങൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും വെയിലിനും ചൂടിനും വലിയ ശമനമൊന്നുമില്ല. ഈ ഒരു വെയിലത്തും ചൂടത്തൊക്കെ നിന്നിട്ട് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്ന അതേ ഉദ്യോഗസ്ഥരോട് തന്നെ. അവർക്കായിട്ടൊരു ഹെൽമെറ്റാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. വെറും ഹെൽമെറ്റ് അല്ലാട്ടോ, തല നന്നായിട്ട് തണുപ്പിക്കുന്ന ഒരു ഹെൽമെറ്റ്. ഡൽഹിയിലാണ് പരീക്ഷണാർത്ഥം AC ഹെൽമെറ്റ് ധരിച്ച് ഉദ്യോഗസ്ഥർ റോഡിലിറങ്ങിയത്. ഇതോടുകൂടി തന്നെ തലയും മനസ്സും തണുക്കൂട്ടോ. ഹെൽമെറ്റിന് പുറമെ എല്ലാവർക്കും കയ്യിൽ ഒതുങ്ങാവുന്ന ചെറിയ ഫാനുകൾ നൽകിയിട്ടുണ്ട്. 500 ഗ്രാം മുതൽ 600 ഗ്രാം വരെയാണ് ഹെൽമെറ്റിന്റെ ഭാരം. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഈ ഹെൽമെറ്റ് റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനാവും. 8 മുതൽ 10 മണിക്കൂർ വരെ ഒരു ഫുൾ റീചാർജിൽ നമുക്ക് ഈ ഹെൽമെറ്റ് ഉപയോഗിക്കാനാവും കേട്ടോ. മാത്രമല്ല വേണ്ടത്ര വെന്റിലേഷൻ സൗകര്യവും ഇതിലുണ്ട്. സംഭവം സെറ്റല്ലേ, കൂളല്ലേ, നല്ല തണുത്ത കാറ്റുണ്ടല്ലേ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചുതരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ മറന്ന ഒരു കാര്യം റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യന്റെ കാര്യം തന്നെ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ മീറ. അപ്പോൾ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. സോ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. ചോദ്യം ഇതാണ്, വെള്ളത്തിലൂടെ പോകുന്ന ബസ് ഏതാണ്? വെള്ളത്തിലൂടെ പോകുന്ന ബസ് എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളെ സ്വന്ത മാർഷി മിറയായിരുന്നു. കഴിഞ്ഞ 3 മണിക്കൂറായി നിങ്ങളോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നു. 10 മണിയാവാറായിട്ടുണ്ട്. നമ്മുടെ പീടിക ഇങ്ങനെ അടച്ചിട്ട് കുറച്ച് നമ്മുടേതായിട്ടുള്ള കുറച്ച് ടൈമിലോട്ടൊക്കെ ഇന്ന് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. പോകുന്നതിന് മുൻപ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും കുറച്ച് സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാണ്ടല്ലോ ലൈഫ് ചുമ്മാ ചിൽ ചില്ലാവും, വളരെ ബ്യൂട്ടിഫുൾ ആവട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ചിരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ പ്രതിസന്ധികളെയും നേരിടുക, സ്നേഹത്തോടുകൂടി നമ്മൾ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക, പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഓരോ ദിവസവും പിന്നിടുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ പോസിറ്റീവ് മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. സോ ഞാൻ ആസ് ഓൾവേസ് പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനി നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറേ വിശേഷങ്ങളും കുറച്ച് മാജിക്കും കുറച്ച് ലോജിക്കും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആണ് കേട്ടോ. പൂന്തോട്ടങ്ങളും പൂക്കളും ഇഷ്ടമില്ലാത്ത ഒരാരും ഉണ്ടാവില്ല. ഈ പൂന്തോട്ടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ കൂടുകൂട്ടി താമസിക്കാറുണ്ട്. അങ്ങനെ ഒരു പൂന്തോട്ടത്തില് ചെറിയൊരു കൂട്ടിലാണ് നമ്മുടെ കുരുവിക്കുട്ടിയുടെ താമസം. ആളുടെ ഒരു ലോകം തന്നെ ആ ഒരു പൂന്തോട്ടം ആ ഒരു കൂടുമായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു ദിവസം ഒരു കൊടുങ്കാട്ടില് കൂട് തകർന്നു വീണു. അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത തനിക്ക് എന്തുകൊണ്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടായി. നിരാശയോടെ കുറേ ദിവസങ്ങൾ ചെലവഴിച്ചിട്ട് അവൾ ഒരു ദിവസം പറന്ന് പറന്ന് വേറൊരു സ്ഥലത്തെത്തി. അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അവൾ ആദ്യമായിട്ട് കാണുമായിരുന്നു. അവിടെ പുതിയൊരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് ആള് താമസം തുടങ്ങി. കുരുവിയുടെ ചിന്തയെ മാറി കേട്ടോ. ആ ഒരു ദുരന്തം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് വരാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ദുരന്തത്തിൽ പെടുന്നത് വരെ നമ്മളെല്ലാവരും തൊട്ടാവാളികളായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കുരുവിയുടെ കഥ, അതിലെ കുരുവി നമ്മൾ തന്നെയല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. കറക്റ്റ് ആയിട്ട് എല്ലാവരിൽ നിന്നും ഒരു പരിചരണവും അതുപോലെ തന്നെ എല്ലാവരിൽ നിന്നും ഒരു എൻകറേജ്മെന്റും ഒക്കെ ലഭിച്ചിട്ട് സ്വന്തം കാൽവയ്പുകളൊന്നുമില്ലാണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് പിടിച്ചു നിൽക്കുകയാണ് നമ്മൾ. പ്രത്യേകിച്ച് പാഠങ്ങളിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പോലും നമ്മൾ കീഴടങ്ങി കൊടുക്കും. കാരണം അത്രയും കാലം ഒരു സുഖാവസ്ഥയിലൂടെ മാത്രമാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാവുള്ളൂ. എപ്പോഴും നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ തണല് ലഭിക്കാറുണ്ട്. വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെയൊന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. സപ്പോസ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ തന്നെ അതിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് മുൻപേ ഇറങ്ങിത്തിരിക്കുന്നവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരാരും ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും തളർന്നു വീഴുമല്ലേ. അങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് വരെ ഒരാളും തന്റെ അതിജീവന ശേഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എതിർക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു പവർ പുറത്തെടുക്കില്ല. നിസ്സഹായതയുടെ ആ ഒരു പീക്കിൽ നിൽക്കുമ്പോഴാണ് വേറൊരു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മൾ സ്വന്തം ചിറകുകൾക്ക് ബലം കൊടുക്കുക, അത് വെച്ചിട്ട് പറക്കാനായിട്ട് നോക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ SMS question ഉള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ചോദ്യം ഒരു കുസൃതി ചോദ്യമാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് മാത്രം ഉത്തരം കൊടുക്കുക. വെള്ളത്തിലൂടെ പോകുന്ന ബസ് ഏതാണ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് വേണം അയക്കാനായിട്ട് കേട്ടോ. അയക്കുമ്പോൾ കൂട്ടത്തിൽ എന്തും കൂടി വേണം, നിങ്ങളുടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യണം. അയക്കേണ്ട നമ്പർ 9072879090. 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. സോ വേഗം തന്നെ ഫോൺ എടുക്കുക, ഉത്തരം അയക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സ്കിന്നിനെയൊക്കെ ബാധിക്കുന്ന പല രോഗങ്ങളും നമ്മളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്താറുണ്ടല്ലേ. അത്തരത്തിലെ ലോകമെമ്പാടുള്ള ജനസംഖ്യയിൽ 100-ൽ 1 എന്ന തോതിൽ കണ്ടുവരുന്ന ഒരു രോഗം കാരണം പലപ്പോഴും നമ്മൾ ചിലരെ കൂട്ടത്തി കൂട്ടാതെ നിർത്താറുണ്ട്. പക്ഷെ പകരാത്തൊരു രോഗമായിട്ട് കൂടി എന്തിനാണ് അവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്യണേന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന രോഗത്തിന്റെ കാര്യമാണ്. 100-ൽ 1 ബാധിക്കുന്ന ഈ ഒരു രോഗം കോമൺ ആണ്. ഈ ഒരു രോഗത്തെ കുറിച്ചുള്ള തെറ്റായ ധാരണകളും അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള മാറ്റി നിർത്തലുകളും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. ഈ വിറ്റിലിഗോ എന്ന് പറയുന്ന രോഗം എന്താണ്, ശരിക്ക് എങ്ങനെയാണത് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വരുന്നത്, ഇതിനുള്ള പരിഹാരങ്ങൾ എന്താണ്, ട്രീറ്റ്മെന്റ്സ് എന്താണ്, ഇത് പകർച്ചവ്യാധിയാണോ, അങ്ങനെ കുറേ സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് വിറ്റിലിഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന സ്കിൻ ഡിസീസിന്റെ കാര്യമായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ്. നമ്മൾ ഹ്യൂമൻ സ്കിന്നിന് രണ്ട് പ്രധാന പാളികളാണുള്ളത്. പുറമേക്ക് കാണുന്ന എപ്പിഡെർമിസും അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഡെർമിസും. നമ്മുടെ സ്കിന്നിന്റെ നിറം നിശ്ചയിക്കുന്നത് ഇതിനകത്തെ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന മെലനോസൈറ്റുകൾ എന്ന് പറയുന്ന സെൽസ് ആണ് ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ മനുഷ്യരിലും മെലനോസൈറ്റുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനിന്റെ അളവിലും അല്ലെങ്കിൽ തരത്തിലും കുറേയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും പല നിറത്തിലുള്ള സ്കിൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം. നമ്മുടെ ശരീരത്തിന്റെ ഒരു രോഗപ്രതിരോധ സംവിധാനത്തിന് ഉണ്ടാവുന്ന തകരാറൊക്കെ മൂലം സ്വന്തം ശരീരത്തിലെ മെലനോസൈറ്റ് സെൽസ് ഡേഞ്ചറസ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയും അതിനെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വിറ്റിലിഗോ. മെലനോസൈറ്റുകൾ നശിക്കുന്നതോടുകൂടിയിട്ട് സ്കിന്നിന്റെ ഒരു പിഗ്മെന്റ് നഷ്ടപ്പെടുകയും ചെയ്യും. ആ ഒരു ഭാഗങ്ങളിൽ വെളുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇതിന്റെ എക്സാക്ട് റീസൺ എന്താണെന്നുള്ളത് ഇപ്പോഴും ഗവേഷണത്തിലാണ് കേട്ടോ. ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദം, ഓവറായിട്ട് വെയിൽ കൊള്ളുക, ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ഓവർ യൂസേജ്, ഇതൊക്കെ ആയിരിക്കാം ഇതിന് കാരണം എന്നുള്ള തരത്തില് പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ്. സാധാരണയായിട്ട് നമ്മുടെ ബോഡിയുടെ രണ്ട് സൈഡിലും ഒരുപോലെ സ്പ്രെഡ് ആവുന്ന തരത്തിലാണ് അത്രേ ഈ ഒരു രോഗം ഭൂരിഭാഗം ആളുകളിലും കാണപ്പെടുക. എന്നാൽ അപൂർവം ചിലരിലും മാത്രം ഹ്യൂമൻ ബോഡിയുടെ ഒരു വശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലും ഈ ഒരു രോഗം കാണപ്പെടാറുണ്ട്. വിറ്റിലിഗോ ഒരു രോഗപ്രതിരോധ തകരാറായതുകൊണ്ട് തന്നെ ഇത് ബാധിച്ച വ്യക്തികളിൽ തൈറോയ്ഡ് രോഗങ്ങളും ടൈപ്പ് 1 പ്രമേഹം അങ്ങനെ തുടങ്ങിയ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. കറന്റ്ലി ഇത്തരത്തിലുള്ള ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പടർച്ച തടയാനും അതിന്റെ സ്കിന്നിന്റെ സ്വാഭാവിക നിറം ഒരു പരിധി വരെ തിരികെ കൊണ്ടുവരാനുള്ള എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. സ്കിന്നിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ക്രമേണ വെളുത്ത പാടുകളൊക്കെ പ്രത്യക്ഷപ്പെടുക. മുഖം, കൈകൾ, കൈപ്പത്തി, കൺപോളകൾ, വായയ്ക്ക് ചുറ്റുമുള്ള ഭാഗങ്ങൾ അവിടെയൊക്കെ സാധാരണയായിട്ടാണ് ഇത് കൂടുതൽ കണ്ടുവരിക. എഫക്റ്റഡ് ആയിട്ടുള്ള സ്കിന്നിന്റെ പോർഷൻസിൽ വളരുന്ന മുടിയുടെ നിറം നഷ്ടപ്പെടും. പുതിയ പാടുകൾ ഉണ്ടാകുന്ന സമയത്ത് നേരിയ ചൊറിച്ചിലും തരിപ്പും അല്ലെങ്കിൽ പുകച്ചിലൊക്കെ അനുഭവപ്പെടും. മെലാനിന്റെ കുറവ് കാരണം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഈ ഒരു ഭാഗങ്ങളിൽ ഓവർ സെൻസിറ്റിവിറ്റി അനുഭവപ്പെടാറുമുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. സോ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ ട്രീറ്റ്മെന്റ് എടുക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. ടെക്നോളജി ഇത്ര മാത്രം പുരോഗമിച്ചിട്ടും വിറ്റ്ലോഗയെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാത്രം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അല്ലെ. ഇതൊരു പകർച്ചവ്യാധിയാണ്, ശുചിത്വമില്ലായ്മ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത്തരക്കാരെ സാമൂഹികമായിട്ട് അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്നും ഉണ്ട്. പബ്ലിക് പ്ലേസസിൽ വെച്ചിട്ട് നേരിടേണ്ടി വരുന്ന തുറച്ചുള്ള നോട്ടങ്ങളും അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും, അങ്ങനെ വിറ്റിലുകോ ബാധിതര് ദിവസേന നേരിടുന്ന വെല്ലുവിളികൾ ധാരാളമാണ്. പ്രശസ്ത ഇന്റർനാഷണൽ മോഡലായുള്ള വിന്നി ഹർലോ തന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഒരു രോഗിയുടെ മാനസികാരോഗ്യത്തെ വളരെ ഡീപ്പായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അവരിൽ അപകർഷതാബോധം ഉണ്ടാക്കും, ഡിപ്രഷൻ ഉണ്ടാക്കും, ഓവർ ആങ്സൈറ്റി ഉണ്ടാക്കും. ഇതിനൊക്കെ വഴിവെക്കുന്നതാണ് ഇത്തരം സിറ്റുവേഷൻസ്. ഈ ഒരു രോഗാവസ്ഥ പലപ്പോഴും പലർക്കും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാനും സൊസൈറ്റി ഗാദറിങ്സിൽ നിന്ന് സ്വയം ഉൾവലിഞ്ഞു പോവാനും ഇടയാക്കാറുണ്ട്. വിറ്റിലിഗോ എന്നുള്ളത് ഒരു മെഡിക്കൽ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരിക്കലും ഒരാളുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ കഴിവുകളെ നിർണ്ണയിക്കുന്ന ഒന്നെന്ന് പറയുന്നത് സ്കിന്നിന്റെ കളറല്ല. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് ലയണൽ ആന്ദ്രേ മെസ്സി. മെസ്സി, നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മെസ്സിക എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക, ലയണൽ ആന്ദ്രേ മെസ്സി കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് ഫയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5 എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5 തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

ടെക്നോളജിയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണല്ലേ. ഇത് അപ്പോ രണ്ടു ദിവസം മുമ്പ് നടന്ന ഒരു ഫാഷൻ ഷോയില് എല്ലാവരും ശ്രദ്ധ പിടിച്ചു പറ്റിയത് റോബോട്ട്സ് ആണ്. അവിടെ സൈഡായി പോയത് ഹ്യൂമൻസ് ആണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. കഴിഞ്ഞ ദിവസം സൗത്ത് കൊറിയയിലെ സിയോളില് നടന്ന ഒരു ഫാഷൻ ഷോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അവിടെ നടന്ന MAC 33 എന്ന ഫിസിക്കൽ AI ഫാഷൻ ഷോയില് ഹ്യൂമനോയിഡ് റോബോട്ടുകള് മനുഷ്യ മോഡൽസിന്റെ കൂടെയാണ് റാമ്പില് വാക്ക് ചെയ്തത്. അതും ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ വസ്ത്രങ്ങൾ ധരിച്ചിട്ട്. ഗാലക്സി കോർപ്പറേഷൻ കണ്ടക്ട് ചെയ്ത ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫാഷൻ ഷോ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. മനുഷ്യന്മാരായാലും റോബോട്ടുകളായാലും ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു കോർപ്പറേഷന്റെ ഒരു സന്ദേശമാണ് ഇത് മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം MAC 33 ഫാഷൻ ഷോയുടെ മറ്റ് വിശേഷങ്ങളുമായിട്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hi, hello, once again, welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് സിയോളിൽ നടന്ന ആ ഒരു MAC 33 ഫിസിക്കൽ എ ഫാഷൻ ഷോയുടെ വിശേഷങ്ങളായിരുന്നു അല്ലേ. മനുഷ്യരും റോബോട്ടുകളും ഫ്യൂച്ചറിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് അത്ര ഈ ഒരു ഷോയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റോബോട്ടുകൾക്ക് വസ്ത്രങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളൊരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. 1970സിലെ പ്രശസ്ത ഗായകനായിട്ടുള്ള ഡേവിഡ് ബോവി ധരിച്ചതുപോലെയുള്ള ബഹിരാകാശ ശൈലിയിലുള്ള വസ്ത്രങ്ങളും സിൽക്കിന്റെ ഡ്രസ്സുകളുമാണ് ഇത്രയും റോബോട്ടുകളെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ഫാഷൻ ഷോയിൽ ത്രൂ ഔട്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകളും മോഡലിന്റെ കൂടെയുള്ള റാമ്പിലെ നടത്തവും ഡാൻസും ബോക്സിങ്ങും അങ്ങനെ കുറെ എന്റർടൈൻമെന്റ് പരിപാടികളും കാഴ്ചവെക്കേണ്ടായി. എന്തായാലും ഗാലക്സി കോർപ്പറേഷന്റെ ഈ ഒരു സംരംഭം അടിപൊളിയായിരുന്നു. ഇവര് ഈ ഒരു വസ്ത്രങ്ങള് വർഷാവസാനത്തോടുകൂടി തന്നെ MAC 33 എന്നുള്ള ബ്രാൻഡില് പുറത്തിറക്കാനായിട്ടും ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ റോബോട്ടുകളും മനുഷ്യരും ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന ഒരു ലോകം എന്നുള്ളത് വളരെ ദൂരെയല്ല. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി.

മെയിൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഡെസേർട്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ്. അതിൽ തന്നെ ഏറ്റവും സ്പെഷ്യൽ അല്ലെങ്കിൽ എല്ലാവരെയും ഫേവറേറ്റ് എന്നുള്ളതാണ് ഫ്രൂട്ട് സാലഡ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഈ ഫ്രൂട്ട് സാലഡിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇപ്പോഴത്തെ ഒരു സീസണൽ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ തണ്ണിമത്തൻ, പൈനാപ്പിൾ, ചക്ക, മാങ്ങ, ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇതിന്റെ കൂട്ടത്തില് തക്കാളിയും സവോളയും മല്ലിയിലയും എല്ലാം ചെറുതായിട്ട് എരിഞ്ഞതും ക്രഷ്ഡ് ചില്ലിയും സ്വല്പം തേനും കുരുമുളക് പൊടിയും വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലും ആവശ്യത്തിന് ഉപ്പും സ്വല്പം നാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അടിപൊളി ഡെസേർട്ട് റെഡിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ അകത്തേക്ക് ചെല്ലുകയും ചെയ്യും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: വർത്തമാനം പറഞ്ഞിരുന്ന പാട്ടും കേട്ടിരുന്നിട്ട് സമയമൊന്നും പോയതറിഞ്ഞില്ല അല്ലേ. ഷോ കഴിയാനായിട്ട് ഇനി കുറച്ചു നേരം കൂടി ബാക്കിയുള്ളു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ്. സോ നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റിന് ഇതുവരെയായിട്ടും ഉത്തരം അയക്കാത്ത കുറച്ച് പേര് കൂടി ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. വെള്ളത്തിലൂടെ പോകുന്ന ബസ് ഏതാണ്? വെള്ളത്തിലൂടെ പോകുന്ന ബസ് ഏതാണ്? ഉത്തരം പറയുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9072877 9090 9090 9780879709. ഉത്തരം അയക്കുമ്പോ കൂട്ടത്തിലെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. വേഗം ഉത്തരം അയക്കുക. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ വേറെ ആരുമല്ല, ഞാൻ RJ അഞ്ജലി.

ஹாய் ஹலோ, ஒன்ஸ் அகேன் வெல்கம் பேக் அண்ட் வெரி வெரி வெரி குட் ஆஃப்டர்நூன் டியர் லிஸ்னர்ஸ். கேட்டுக்கொண்டிருக்கிறது மேஜிக் லாஜிக் ஆன கூட கேட்டறிஞ்சு கூட்டுக்குடி. இத்தையும் நேரமாயிட்டு குறை கத்தி வச்சு கொண்டிருந்தது வேற ஆரோல நீங்களோட மேஜிக் ஃப்ரெண்ட் ஆயிட்டுள்ள ஆர்ஜி அஞ்சலி ஆயிரம் கேட்டோ. நம்ம தொடக்கத்திலே பண்ணொரு காரியம் உண்டாயிருந்தோல்லே, அப்பிரதீஷிதாய்ட்டு எந்தெங்கிலும் பிரச்சனத்திலொக்கே பெடுபழான நம்ம தொட்டவாடி சுவாவம் மாற்றி வச்சிட்டு ஃபீனிக்ஸ் பட்சியட ஒரு பவர் புறத்தேக்கு எடுக்க. நம்ம வீணடக்கான்னு விசாரிக்கா, வீழ்ந்தவரு முன்பில் ரெண்டு வழியுண்டு. ஒன்னு എഴുന്നേറ്റ് നടക്കാം, അല്ലെങ്കിൽ വീണെടുത്ത് തന്നെ കിടക്കാം. എഴുന്നേക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല, എങ്കിലും നമുക്ക് അത്രയും പ്രതീക്ഷ നിറഞ്ഞ കാര്യം അത്. അതിനാദ്യം വേണ്ടത് വീണെന്നുള്ള തിരിച്ചറിവും തിരിച്ചെണീറ്റ് വരാനുള്ള ഒരു കോൺഫിഡൻസ് വേണം. അത് മാത്രല്ല, മടക്കം എന്ന് പറയുന്ന സംഭവം പതിയാവുന്നുള്ളൊരു ബോധ്യം വേണം. പടിപടിയായിട്ട് ഓരോ ചൂടും വെക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. വീണ് കിടക്കാനാണ് തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യങ്ങൾ എളുപ്പമാണ്. സ്വയം കുറെ എക്സ്ക്യൂസസ് കണ്ടെത്താൻ പറ്റും. ഒരാളും കുറ്റപ്പെടുത്തില്ല, ഒരു നിസ്സഹായന്റെ ഒരു പരിവേഷം കിട്ടും, ജീവിക്കാനുള്ള വക ചിലപ്പോ സംഭാവനയായിട്ടൊക്കെ കിട്ടിയെന്ന് വരും. അങ്ങനെ ഭീരുമായിട്ട് ആയുസ് കൊണ്ടുപോണേക്കാളും നല്ലത് അവസാനം വരെ ശ്രമിച്ചു കൊണ്ടിരുന്നിട്ട് പിൻവാങ്ങല്ലേ. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും അത്രയും എനർജറ്റിക് ആയിട്ടും അത്രയും ഹാപ്പി ആയിട്ടും ലവബിൾ ആയിട്ടും ലൈഫിൽ മുന്നോട്ട് പോവുക. വീണു പോകുന്നിടത്ത് തളരാതിരിക്കുക, മുന്നോട്ട് കുതിച്ച് പായാനായിട്ട് ഫീനിക്സ് പക്ഷിയുടെ പോലെ അങ്ങോട്ട് ഉദിച്ചുയർന്ന് പറക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ദിവസം വീണ്ടും കെട്ടുമുട്ടാൻ പറ്റും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിൽ, ഒരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ ഞാൻ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി. ഇത്രയും നേരം കുറച്ച് മാജിക്കും കുറച്ച് ലോജിക്കും അങ്ങനെ കുറെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Hey, hello, good afternoon, my dear listeners. Welcome to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് നീരാജ ചാനകി ദൗടെത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ. ഏതൊക്കെയാണ് പരിപാടി? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഉഷാറായിട്ടിരിക്കുകയാണോ? സ്കൂളൊക്കെ തുറന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നോ കുട്ടികളൊക്കെ? ആ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും സ്കൂളിൽ പോയ ആ ഒരു ആവേശത്തിലായിരിക്കുള്ളൂ അല്ലേ? അപ്പൊ ആദ്യത്തെ ആ ഒരു ദിവസങ്ങളിൽ എല്ലാവരും ആ ഒരു ഓട്ടപ്പാച്ചിലേക്കായിരിക്കുള്ളൂ. ഇപ്പൊ ഈ ഉച്ച നേരമാകുമ്പോഴായിരിക്കുള്ളൂ രാവിലത്തെ എല്ലാ പരിപാടികളൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ആകാറായിട്ടിരിക്കുന്നുണ്ടാവുക. പിന്നെ എന്റെ ലിസണേഴ്സിനോട് എനിക്ക് ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ട് എപ്പോഴത്തെയും പോലെ. അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് വഴിയേ പറയാമല്ലേ? എന്നാലല്ലേ അതിൻ്റെതായ ആ ഒരു ഇത് കിട്ടുള്ളൂ. ഏത് അത് തന്നെ. ഏതായാലും നമുക്ക് കുറച്ചും കൂടി കളർഫുൾ ആകാനായിട്ട് ബ്യൂട്ടിഫുൾ ആയുള്ള അടിപൊളി പാട്ടുകൾക്ക് ശേഷം കേട്ടുകൂട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നീരാജ് ചാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഹർഷയും നിങ്ങളുടെ കൂടിയുള്ളത്. രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം വീണ്ടും സ്കൂളിലേക്കൊക്കെ പോയ ഒരു ആവേശത്തിലായിരിക്കുള്ളു. ആദ്യത്തെ ഒരാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര ഉഷാറിലായിരിക്കുള്ളൂ, കാരണം ക്ലാസ് ഒന്നും അങ്ങനെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പുതിയ സൗഹൃദങ്ങളും ടീച്ചർമാരും പുതിയ സബ്ജക്റ്റും, അങ്ങനെ എല്ലാവരും ആ ഒരു പുതുമയുടെ ആ ഒരു ലോകത്തായിരിക്കുള്ളൂ അല്ലേ. എല്ലാവരും അതൊക്കെ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് നടക്കുകയായിരിക്കുള്ളൂ. സോ ആ ഒരു ആവേശത്തിൽ തന്നെ എല്ലാവരും രാവിലെ തന്നെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ സ്കൂളിലേക്കൊക്കെ ഓടിയിട്ടുണ്ടാവും. ഇനി മഴക്കാലം കൂടി വന്നാൽ പിന്നെ ഉഷാറായില്ലേ. ഇപ്പോ ഇതിനൊക്കെ കുറിച്ച് പറയുമ്പോഴാണ് ആ ഒരു കുട്ടിക്കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഒന്നും കൂടി ഒന്ന് സ്കൂളിലേക്കൊക്കെ പോവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്. ആ ഒരു സമയത്ത് എങ്ങനെങ്കിലും സ്കൂളിൽ പോകാതിരിക്കണമെന്നായിരുന്നു, പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒന്നും കൂടിയും പോകാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. ചിലതങ്ങനെയാണ്, കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കുള്ളൂ നമുക്ക് കത്തുന്നുണ്ടാവാല്ലേ. സോ എനിക്ക് എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ലിസണേഴ്സിനോട് പറയാനുള്ളത്, എൻജോയ് ചെയ്യുക ഓരോ കുഞ്ഞു നിമിഷവും, നമ്മൾ അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ ആയാലും കുറച്ചും കൂടി ഒന്ന് കളറാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള അടിപൊളി പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ചാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. യെസ്, അപ്പൊ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണെന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം, വെള്ളത്തിലൂടെ പോകുന്ന ബസ് അത് ഏതാണ്, എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072779709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ വാർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: കല്യാണം കണ്ടോ കാക്കാത്തിക്കിളേ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷയും രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണല്ലേ, അതാവണം, ഇതാകണം, ഇത് ചെയ്യണം. പക്ഷേ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ നമ്മുടെ പല ഇഷ്ടങ്ങളും മാറ്റിവെക്കാറും ഉണ്ടല്ലേ. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ മാറാറുണ്ട്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നമ്മൾക്ക് ശരിക്കും അതിൽ നിന്നൊന്നും കിട്ടാനായിട്ടൊന്നുമില്ല. ശരിക്കും നമ്മുടെ ജീവിതമാണ് നമ്മളാണ് എൻജോയ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുത്ത് ഞാനൊരു സിനിമ കണ്ടു, നമ്മുടെ ജയറാം ഏട്ടൻ നായകനായി എത്തിയ ഞാൻ സൽപ്പേര് രാമൻകുട്ടി. അതിലെ രാമൻകുട്ടിയുടെ ക്യാരക്ടറിന്റെ ഇൻട്രോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത്. നാട്ടുകാർക്കിടയിൽ അദ്ദേഹത്തിന്റെ സൽപ്പേര് നല്ല പേര്, നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ആളെന്ന ഇമേജ് ആണ്. അതുകൊണ്ട് എല്ലാവരും അവനെ സൽപ്പേര് രാമൻകുട്ടി എന്ന് വിളിക്കും. അവരുടെ പലരും റിസർച്ച് ചെയ്തിട്ടുണ്ടാവും ഈ സൽപ്പേര് എങ്ങനെയാ കിട്ടാം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി. നമ്മൾ ഇനി അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വർക്ക് പറഞ്ഞ് നമ്മൾ ഓരോന്ന് മാറ്റാറൊക്കെ ഉണ്ടല്ലോ, ആഗ്രഹങ്ങളൊക്കെ. സോ അതുകൊണ്ട് തന്നെ അവരുടെ ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നോട്ട് ചെയ്തത്. എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു യാത്രയിൽ നമ്മുടെ പാട്ടുവെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും രാജശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അനിൽ ബാബുവിന്റെ സംവിധാനത്തിൽ ജയറാം, ജഗദീഷ് ശ്രീകുമാർ, ലാലു അലക്സ്, ഗായത്രി ജയറാം, കാർത്തിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2004 പ്രദർശനത്തിനെത്തിയ ഞാൻ സൽപ്പേര് രാമൻകുട്ടി എന്ന ചിത്രത്തെ കുറിച്ചായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതൊരു ലളിതമായ കുടുംബ ഹാസ്യ ചിത്രമാണ്. ഈ ഒരു സിനിമയിൽ നമ്മുടെ ജയറാം ഏട്ടൻ രാമൻകുട്ടി എന്ന ഗ്രാമത്തിലെ അധ്യാപകനായി എത്തുന്നുണ്ട്. നല്ല പേരോ മാന്യമായ ജീവിതമുള്ള ഒരാളുടെ പ്രതിച്ഛായ എങ്ങനെ ഒരു വിവാഹ പ്രശ്നം കാരണം തകരുന്നു എന്നാണ് സിനിമയുടെ പ്രധാന പ്രമേയം എന്ന് പറഞ്ഞാൽ. ശരിക്കും ഈ ഒരു കഥാപാത്രത്തിന്റെ പേര് പറയും, എനിക്കൊരു സിനിമയുടെ പേരാണ് ഓർമ്മ വരുന്നത്, ഈ രാമൻകുട്ടി. ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു സിനിമ വന്നോ? ഇതാണ് എന്ന് നമുക്ക് നോക്കാം. ഒപ്പം ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ 2000s നമ്മുടെ ജയറാംഭേട്ടന്റെ കുടുംബഹാസ്യ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു നല്ലൊരു സിനിമയാണ് ഞാൻ സുൽപേര് രാമൻകുട്ടി. അത്ര വലിയ ക്ലാസിക് അല്ലെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ ഗ്രാമീണ പശ്ചാത്തലവും കോമഡിയും ചേർന്നൊരു ലളിതമായ എന്റർടൈനർ ആണ് ഈ ഒരു സിനിമ. കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ രാമൻകുട്ടി എന്ന ഗ്രാമത്തിലെ ഒരു സ്കൂൾ അധ്യാപകനെ ചുറ്റിപ്പറ്റിയിട്ടാണ് വികസിക്കുന്നത്. നാട്ടുകാർക്കിടയിൽ നല്ല സ്വഭാവവും മാന്യതയും കാരണം അദ്ദേഹത്തെ സൽപേര് രാമൻകുട്ടി എന്നെല്ലാവരും വിളിക്കും. നമ്മുടെ രാമൻകുട്ടിയുടെ ഈ ഒരു സ്വഭാവമൊക്കെ കാരണം നാല് അമ്മാവന്മാർക്കും അവരുടെ മക്കളെ അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് ആഗ്രഹം. എന്നാൽ നമ്മുടെ രാമൻകുട്ടിക്ക് തന്റെ ഇഷ്ടപ്രകാരം ഒരു പെൺകുട്ടിയെ സ്നേഹിക്കും, അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഇടയിൽ കുറച്ച് തർക്കങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെ നല്ല പേര് നിലനിർത്താനും കുടുംബ ബന്ധങ്ങളെ സംരക്ഷിക്കാനും രാമൻകുട്ടി നടത്തുന്ന ശ്രമങ്ങളൊക്കെയാണ് കഥയുടെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ. പിന്നെ ഹാസ്യവും കുടുംബ വികാരങ്ങളും പ്രണയവും ചേർന്നാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അവസാനം എല്ലാം കലങ്ങിത്തെളിയാണ് ഈ തെറ്റിദ്ധാരണകൾ മാറുകയും കുടുംബ ബന്ധങ്ങൾ ഒന്നിക്കുകയും രാമൻകുട്ടിയുടെ ജീവിതം സന്തോഷകരമായ വഴിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഒരു സിനിമയിലെ മെയിൻ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടതാണ് ഗ്രാമീണ ഭംഗി. എന്തായാലും നമ്മുടെ നാട്ടിൻപുറത്തിന്റെ ഭംഗി ഞാൻ പറയാതെ തന്നെ എത്ര മാത്രമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിനെയൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾ കൂട്ടുന്നുണ്ട് ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ഒരു കുട്ടി ടാസ്കുമായി ഞാൻ എഴുതിയിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് രാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ ഗ്രാമീണ ഭംഗിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ ഒരു നമ്മൾ ഈ നാട്ടിൻ പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ അറിയില്ല അതിന്റെ ഭംഗി എത്ര മാത്രം. കാരണം നമ്മൾ ഇന്നറിയുന്നതാണല്ലേ. നമ്മൾ പുറത്തേക്കൊന്ന് പഠിക്കാനായിട്ട് പോയി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴുണ്ടല്ലോ ഓരോന്നും കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ചും വീടിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ ആ ഗ്രാമീണ ഭംഗി കാണുമ്പോൾ നമ്മൾ അതിൽ ലയിച്ചു ഇരിക്കാറുണ്ടല്ലേ, അങ്ങനെ കാണാറുണ്ടല്ലേ. അപ്പൊ ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അങ്ങനെ നമ്മളെ പിടിച്ചിരുത്തിയിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഈ ഗ്രാമീണ ഭംഗി എടുത്തു പറയുന്ന സിനിമകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ സിനിമാ പ്രേമികൾക്കുള്ള ഒരു ടാസ്ക്. ഇത് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ കുറച്ച് സിനിമകൾ വന്നിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലും വന്നിട്ടുണ്ടാവും. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നായിക്കോട്ടോ. ഏതായാലും ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ഉള്ള പടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് രാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

നമ്മൾക്കൊക്കെ ഓരോരോ ആഗ്രഹങ്ങളുണ്ടല്ലേ. ആഗ്രഹങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ സം ടൈംസ് ചെയ്യാറുണ്ട്, സം ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇരിക്കുള്ളൂ, സം ടൈംസ് എന്നും പറഞ്ഞു അല്ലേ. അങ്ങനെ നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ആരെ കുറിച്ചാണ് എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായ നമ്മുടെ സൂര്യയുടെ കറുപ്പ് ചിത്രം. ആഗോളതലത്തിൽ തന്നെ 300 കോടി കളക്ഷൻ ആണല്ലേ പിന്നിട്ടത്. സൂര്യയുടെ 300 കോടി കളക്ഷൻ നേടിയ ആദ്യ ചിത്രം എന്ന ഖ്യാതിയും കറുപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഗംഭീര കളക്ഷൻ ആണല്ലോ നേടിയത്. ഇപ്പോഴിതാ സിനിമയിലെ കറുപ്പ് സ്വാമി എന്ന കഥാപാത്രത്തിന് വേണ്ടി നമ്മുടെ സൂര്യ എടുത്ത പ്രയത്നത്തിന്റെ വീഡിയോയാണ് ചർച്ചയാകുന്നത്. മണിക്കൂറോളം നീണ്ട മേക്കപ്പിന് ശേഷമാണ് സൂര്യ കറുപ്പ് സ്വാമിയായി എത്തിയത് അല്ലേ. ക്ലൈമാക്സിൽ ഏകദേശം 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ത്രസിപ്പിക്കുന്ന പ്രകടനമായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല്. അതിലെടുത്തു പറയേണ്ടതാണ് വലിയ ഭാരം നിറഞ്ഞ ആഭരണങ്ങളും മറ്റടിഞ്ഞാണല്ലേ നമ്മുടെ സൂര്യ കറുപ്പ് സ്വാമിയായി എത്തിയത്. ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഗെറ്റപ്പിലും മേക്ക് ഓവറിലാണ് സൂര്യ എത്തിയത്. എന്തൊക്കെയായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സൂര്യ ഫാൻസാർക്ക് ഒരു സന്തോഷമാണ് അല്ലേ, അതുപോലെ തന്നെ ഒരു ആഘോഷമാണ്. സോ എന്തായാലും കുറച്ചും കൂടി ഒന്ന് കളറാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ പാടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ടോ പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടോം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഇങ്ങനൊരു ഹൊറർ പടം ഇതാദ്യമായിട്ടായിരിക്കും പേടിപ്പിച്ച് രസിപ്പിക്കുന്ന കറക്കം. യെസ് വെൽക്കം ബാക്ക്, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിരജ്ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് ഇവിടെ കുറച്ചായി കറങ്ങി നടക്കുന്ന കറക്കം എന്ന സിനിമയെ കുറിച്ചാണ്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ഒരു കോമഡി ഹൊറർ ത്രില്ലർ ആണ് ചിത്രം. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുതുവർഷരാവ് അവർക്ക് പള്ളി സെമിത്തിരിയിൽ ചിലവിടേണ്ടി വരികയാണ്. മദ്യലഹരിയിലെ സെമിത്തിരിയിൽ നിന്ന് അവർ 5 കുരിശുകൾ വലിച്ചുവരുന്നുണ്ട്. എന്നാൽ ആ കുരിശുകളാകട്ടെ അവർക്ക് തന്നെ കുരിശുകളായിട്ട് മാറുകയാണ്. അല്ലെ, അവർ 5 ആത്മാക്കളെ പിന്തുടരുകയാണ്. ശാന്തിയില്ലാതെ അലയുന്ന ആത്മാക്കൾക്ക് അവരോട് എന്തോ പറയാനായിട്ടുണ്ട്. എന്തായിരിക്കും ഒരു പറയാനായിട്ടുണ്ടാകുക എന്നൊരു ചോദ്യമാണ് കറക്കത്തെ ആവേശഭരിതമാക്കുന്നത്. അല്ലെ, കോമഡിയും ഹൊററും ത്രില്ലറും ഒക്കെ ചുരുന്നൊരു ടോട്ടൽ പാക്കേജ് ആണ് കറക്കം എന്ന സിനിമ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ആദ്യത്തെ ചിത്രമായ ചാൾസ് എക്സ്പ്രസിൽ നിന്ന് 2 ചിത്രമായ കറക്കത്തിലേക്ക് എത്തുമ്പോൾ സംവിധായകന്റെ ഗ്രാഫ് കുത്തനെ ഉയരാണല്ലേ. സാങ്കേതികമായി ഏറെ മികവ് പുലർത്തുന്ന ചിത്രം കൂടിയാണ് ഈ കറക്കം എന്ന സിനിമ. എന്തായാലും കറക്കത്തെ കുറിച്ച് ഞാൻ കൂടുതൽ കറങ്ങി നിന്ന് ഇവിടെ നിന്ന് പറയുന്നില്ല. എന്തായാലും നമ്മുടെ ബ്യൂട്ടിഫുള്ള പാടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട് പാടുകളിലേക്ക് കയറോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഇന്ന് വരെ ആരും കാണാത്ത ഒരു ഒളിമ്പിക് പോരാട്ടം ഇതാണ് എന്താണ് എന്നൊക്കെ പറയാം. അതിനു മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മറഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കേട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് ഒരു സീരീസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ നല്ലത് കണ്ട നല്ലതപ്പ തന്നെ പറയണം എന്നൊക്കെ പറയും പോലെ ഇത് കണ്ടപ്പോ തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു എന്റെ ലിസണേഴ്സിനോട് ഇതിനെ കുറിച്ചൊന്ന് പറയാ എന്ന്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018 ആമസോൺ പ്രൈമിൽ റിലീസായി 3 സീസൺ കൊണ്ട് ഇന്ത്യൻ ക്രൈം ത്രില്ലർ ലോകത്തെ കൾട്ടുകളിൽ ഒന്നായി മാറിയ സീരീസിനെ കുറിച്ചാണ് മിർസാപൂർ. 2017 ആമസോണിൽ തന്നെ റിലീസായ ഇൻസൈഡ് ഏജന്റ് എന്ന സ്പോർട്സ് ഡ്രാമ എമി പുരസ്കാരത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഈ രണ്ട് പുരസ്കാരത്തിന്റെയും കരൺ അൻഷുമാൻ കർമ്മണ്യ അഹുജയുമായി ചേർന്ന് വീണ്ടും ഒരു സ്പോർട്സ് ക്രൈം ത്രില്ലർ ഒരുക്കിയിരിക്കുകയാണ്. ഇത്തവണ ഹരിയാനയിലെ ബോക്സിംഗ് ക്ലബുകളുടെ കഥയാണ് ഗ്ലോറി എന്ന സീരീസിലൂടെ പറയുന്നത്. നെറ്റ്ഫ്ലിക്സിന്റെ ടോപ്പ് ചാർട്ടിൽ തുടരുന്ന ഈ സീരീസിന്റെ പേര് പോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ബോക്സിംഗ് ഒളിമ്പിക് സ്വർണം എന്ന അഭിമാന നേട്ടം സ്വന്തമാക്കാൻ പോരിടുന്നവരുടെ കഥയാണ് പറയുന്നത്. എന്നാൽ ഗ്ലോറിയിൽ ആ അഭിമാനത്തിന്റെ തിളക്കമല്ല, മറിച്ച് ഹരിയാനയിലെ ബോക്സിംഗ് ക്ലബുകളുടെ പകയുടെ കഥയാണ്. അതിനിടയിൽ പ്രാദേശിക ഗുണ്ടകളും മാഫിയ തലവന്മാരും സമുദായ തലവന്മാരും ക്രിമിനൽ ബുദ്ധിയുമുള്ള പോലീസുകാരും രാഷ്ട്രീയക്കാരുമുണ്ട്. അതുപോലെ തന്നെ ഗ്ലോറിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇരുണ്ട ഇടങ്ങളിലേക്ക് പ്രേക്ഷകരെ നയിക്കുകയാണ് ഈ ഒരു സീരീസ്. 7 എപ്പിസോഡുകളായി ത്രില്ലടിപ്പിക്കുന്ന ഗ്ലോറി പതിവ് പോലെ അവസാന എപ്പിസോഡിൽ തുടർ സീസണുകളുടെ സൂചനയും അതുപോലെ തന്നെ ഇതോടെ ഒന്നും തീരുന്നില്ല എന്നും പറയുന്നുണ്ട്. സോ ഇതോടെ ഇവിടെയും ഒന്നും തീരുന്നില്ല. നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷം നമ്മൾക്കൊന്ന് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായിട്ടുണ്ട്. സ്കൂൾ ബസ്സൊക്കെ വരേണ്ട ഒരു സമയമാകാറായിട്ടുണ്ടല്ലേ. ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനായിട്ടൊക്കെ ഞാൻ തെയ്യത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, അപ്പൊ നമ്മുടെ SMS ചോദ്യത്തിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കുറച്ചുപേരും കൂടി ഉണ്ടായിക്കാനായിട്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ആ ഒരു ചോദ്യം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം, വെള്ളത്തിലൂടെ പോകുന്ന ബസ് എന്താണ്, ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീസ് നമ്പറായ 9072779090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ള

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരാജ ചോർണയ്ക്ക് ആടാദികളുടെ കൂടിയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാൻ റൈറ്റുണ്ട്. നമ്മൾക്ക് ഇന്നത്തേക്ക് ടറ്റാ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. പക്ഷേ നമ്മുടെ വീടുകളിലെ കഥ തുടങ്ങുകയാണല്ലേ. സ്കൂളൊക്കെ വിട്ട് കുട്ടികൾ വരുന്ന ഒരു സമയമാണ്. അവർക്ക് ഓരോ ദിവസം ഇപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാട് കഥകൾ കാണും. ഒരുപാട് നാളുകൾക്ക് ശേഷം സ്കൂളൊക്കെ തുറന്ന് പുതിയ കൂട്ടുകാരെയും എല്ലാവരെയും ഒക്കെ കാണുമ്പോൾ ഓരോ ദിവസം ഓരോ നാളല്ലേ അവർക്ക് പറയാനായിട്ട് ഒരുപാട് കഥകൾ കാണും. ആദ്യത്തെ ആ ഒരാഴ്ച എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കുള്ള ആ കൂട്ടുകാരോടൊപ്പമുള്ള ഒരു കഥകളും, അതുപോലെ തന്നെ അത് വീട്ടിൽ വന്ന അമ്മയുടെ അടുത്ത് പറയുന്ന ആ ഒരു ജോഷിലായിരിക്കുള്ള എല്ലാവരും നടക്കുന്നുണ്ടാവുക. അതെന്തായാലും എല്ലാവരും കീപ്പ് ചെയ്യുക. എല്ലാ ദിവസവും ഇതുപോലെ തന്നെ അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക, എൻജോയ് എവറി ലിറ്റിൽ മൊമെന്റ്. എന്തായാലും നമുക്ക് നാളെ ബാക്കി വിശേഷങ്ങളും വാ ഈ കൃത്യസമയം തന്നെ കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ഷാനകി സൈനിങ് ഓഫ് നൗ.

0: മനുഷ്യൻ.
1: അല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ.
0: അല്ല അല്ലടാ, സൂര്യ തമ്പുരാൻ.
2: സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരു പെൺ ആരുമറിയാതെ പെറ്റിട്ടു ഉപേക്ഷിച്ച നിന്നെ നമുക്കറിയാം. ചന്ദിരാ നിന്നെ നമുക്കറിയാം.
1: കെട്ടുകൂടത്തിന്ന്
2: കട്ടുകൂടിച്ചിട്ട്
1: കുമ്പയും വീർത്തിട്ട്
2: രാത്രിയിൽ ഇരുട്ടത്തുരുമ്പു നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദിരാ നിന്നെ നമുക്കറിയാം. ചെത്തുകൂടത്തിന്ന് കട്ടുകൂടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുട്ടത്തുരുമ്പു നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദിരാ നിന്നെ നമുക്കറിയാം.
3: അയ്യത്തറ തോട്ടിലെ നീറ്റിൽ വീണ് കിടക്കണതാരാണ്
4: ചന്ദ്രൻ കുഞ്ഞാടേ. അതെ ചന്ദ്രൻ കുഞ്ഞാടേ.

problème, tu vois.